കർമ്മ സാഗരത്തെ കണ്ട് കണ്ട ചട ഗുർക്കിനെ തർമ്മ സച്ച് താൻ സച്ച് ബാഠക സച്ച് സ്വാവണായ സച്ച് പുഞ്ചി സച്ച് വക്കരോ നാനം കരപ്പായ മാറു മഹല്ല പഞ്ചമാ